ഉടുതകായ് ബിമുഖാവാഹാതകിച്ച് അല്ലാഹ തസ്ബീഹ കിയാഫി അതിയ കലാംഗി ഹസീസ് വന്ത ഹക്കീം വന്ത റസ്കലാംഗി.